0: ജനകരുടെ ലംഘയൻ പതിനെ പൊതുവാൻ അതൊരു വന്നേ ഹിന്ദു
1: ഗന്ധോഷീത
0: ഇജേന്ദ്ര
1: ശാജുജാ
0: ചെൽവാങ്ങി ചകിയന ഹരി ഭഗത ഇജിന്തൊരുഷ
1: അമൻ ചീരൻ